0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ KS നാരായണസ്വാമിയുടെ വീണ കച്ചേരി കേൾക്കാം. മൃദംഗം മാവേലിക്കര എൻ കൃഷ്ണൻകുട്ടി നായർ. ആദ്യം ഭൈരവി രാഗത്തിലുള്ള അടതാള വർണ്ണം കേൾക്കാം. പച്ചമിരിയം ആദി അപ്പയ്യർ രചിച്ചത്.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Veena recital by KS Narayana Swami. He is accompanied on the mridangam by Mavelikara N. Krishnankutty Nayar. He begins his Veena recital with a varnam of Pachumiriyam Adiyappayyar in the rag Bhairavi set to Adathal.

0: ഇനി ഗൗളിപന്ത് രാഗത്തിൽ തെരദീയകരാത എന്ന കൃതി കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: Continuing his Veena recital, he will now present a composition of Saint Thyagaraja, Teradiyagarada, in the rag Gaulipand set to Aditaal.

0: ഇനി ബിലഹരി രാഗത്തിൽ ശ്രീ ബാലസുബ്രഹ്മണ്യ എന്ന കൃതി കേൾക്കാം. മിശ്രചാപ്പ് താളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: നെക്സ്റ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, ശ്രീ ബാലസുബ്രഹ്മണ്യ ഇൻ ദ രാഗ് ബിലഹരി, സെറ്റ് ടു മിശ്രചാപ്പ് താളം.

0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് KS നാരായണസ്വാമിയുടെ വീണക്കച്ചേരി. മൃദംഗം മാവേലിക്കര എൻ കൃഷ്ണകുട്ടി നായർ. ഇനി എവരി മാട്ട എന്ന കൃതി കേൾക്കാം. രാഗം കാംബോജി, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Veena Recital by K.S. Narayana Swami. He is accompanied on the Mridangam by Mavelikira N. Krishnankutty Nair. Now listen to a composition of Saint Thyagaraja, Yavari Mata, in the rag Kamboji, set to Adithal.

0: അവസാനമായി ദേവഗാന്ധാരി രാഗത്തിൽ നാമൊറാല ഗിംപവേമി എന്ന കൃതി കേൾക്കാം, ത്യാഗരാജസ്വാമികൾ രചിച്ചത്.
1: കെ എസ് നാരായണസ്വാമി കൺക്ലൂഡ്സ് ഹിസ് വീണ റെസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, നാമൊറാല ഗിംപവേമി. ഇൻ ദ രാഗ് ദേവഗാന്ധാരി സെറ്റ് ടു രൂപകതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് കെ എസ് നാരായണസ്വാമിയുടെ വീണക്കച്ചേരി. മൃദംഗം മാവേലിക്കര എൻ കൃഷ്ണൻകുട്ടി നായർ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു വീണ റെസൈറ്റൽ ബൈ കെ എസ് നാരായണസ്വാമി. അക്കംപനിങ് ആർട്ടിസ്റ്റ് വാസ് മാവേലിക്കര എൻ കൃഷ്ണൻകുട്ടി നായർ ഓൺ ദ മൃദംഗം. ദിസ് പ്രോഗ്രാം ഇസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ രാഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ വി ആർ ദിലീപ് കുമാറിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ആവണീശ്വരം എസ് ആർ വിനു വയലിൻ, മാവേലിക്കര എസ് ആർ രാജു മൃദംഗം, തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഖടം, താമരക്കുടി ആർ രാജശേഖരൻ മുഖർശംഖ്. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം ദർബാർ രാഗത്തിൽ സ്മരമാനസ എന്ന കൃതി കേൾക്കാം. രൂപകതാളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Music Concert by V.R. Dilip Kumar. He is accompanied on the violin by Avaneeshwaram S.R. Vinu, on the mridangam by Mavelikara S.R. Raju, on the ghatam by Tripunitra N. Radhakrishnan, and on the morsing by Thamarakudi R. Rajashekaran. Listen to the compositions of Maharaja Swati Thirunal. He begins his Carnatic Classical Music Concert with Smara Manasa in the rag Darbar, set to Rubagatal.

0: അടുത്തതായി മോഹന കല്യാണി രാഗത്തിൽ സേവേ ശ്രീകാന്തം എന്ന കൃതി കേൾക്കാം ആദ്യ താളം.
1: കണ്ടിന്യൂയിങ് ഹിസ് കൊർണാറ്റിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട്, ഹി വിൽ നൗ പ്രസന്റ് സേവേ ശ്രീകാന്തം ഇൻ ദ രാഗ് മോഹന കല്യാണി സെറ്റ് ടു ആദിതാളം.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് VR ദിലീപ് കുമാറിന്റെ സംഗീത കച്ചേരി. ആവണീശ്വരം SR വിനു വയലിൻ, മാവേലിക്കര SR രാജു മൃദംഗം, തൃപ്പൂണിത്തുറ N രാധാകൃഷ്ണൻ ഖടം, താമരക്കുടി R രാജശേഖരൻ മുഖർശംഖ്. ഇനി നാട്ടക്കുറിഞ്ചി രാഗത്തിൽ ജഗദീശ സദാ മാമവ എന്ന കൃതികൾക്കാം ആദ്യ താളം.
1: ദിസ് ഇസ് രാഗം 24/7 DTH എനിടൈം ഇൻ ദ മ്യൂസിക്. യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് by VR Dilip Kumar. He is accompanied on the violin by Avaneeswaram SR Vinu, on the mridangam by Mavelikkara SR Raju, on the ghatam by Tripunathra N Radhakrishnan, and on the morsing by Thamarakudi R Rajashekharan. VR Dilip Kumar concludes his Carnatic classical music concert with Jagadisha Sada Mamava in the rag Natakurunji, set to Adithal.

0: മാവേലിക്കര എസ് ആർ രാജു മൃദംഗം, തൃപ്പൂണിത്തുറ എൻ രാധാകൃഷ്ണൻ ഖടം, താമരക്കുടി ആർ രാജശേഖരൻ മുഖർശംഖ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് ബൈ വി ആർ ദിലീപ് കുമാർ.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ അരിയക്കുടി രാമാനുജ അയ്യങ്കർ പാടിയ കൃതികൾ കേൾക്കാം. കൂടെ പാടിയത് മധുരൈ കൃഷ്ണൻ, ടി എൻ കൃഷ്ണൻ വയലിൻ, പാലക്കാട് ടി എസ് മണി അയ്യർ മൃദംഗം. Now we bring you a vocal recital by Ariyakudi Ramanuja Iyengar. He was accompanied by Madurai Krishnan on violin, T N Krishnan on mridangam, Palakkad T S Mani Iyer. Adimai Maa Kelara Ragam Ravichandrika Aditalam Tyagaraja Kruthi. First composition of this concert is Maa Kelara in the raga Ravichandrika, set to Aditala, composed by

പരമപാവനരാമ പൂർവി കല്യാണിരാഗം ആദിതാളം രാമനാഥപുരം ശ്രീനിവാസ് അയ്യങ്കാർ രചിച്ചത്. നെക്സ്റ്റ് ഇസ് പരമപാവനരാമ ഇൻ ദ രാഗ പൂർവി കല്യാണി സെറ്റ് ടു ആദിതാള കമ്പോസ്ഡ് ബൈ രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കാർ.

മരിവേറെ ഗതി, ആനന്ദ ഭൈരവിരാഗം, മിശ്രചാപതാളം, ശ്യാമശാസ്ത്രിയുടെ കൃതി. നെക്സ്റ്റ് ഇസ് മരിവേറെ ഗതി ഇന്ദരാഗ ആനന്ദ ഭൈരവി, സെറ്റു മിശ്രചാപതാള, കമ്പോസ്ഡ് ബൈ ശ്യാമശാസ്ത്രി.

അരിയക്കുടി രാമാനുജ അയ്യങ്കാരുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ അരിയക്കുടി രാമാനുജ അയ്യങ്കാർ. ഹി വാസ് അക്കമ്പനീഡ് ബൈ മധുരൈ കൃഷ്ണൻ. ഓൺ വയലിൻ ടി എൻ കൃഷ്ണൻ. ഓൺ മൃദംഗം പാലക്കാട് ടി എസ് മണിയയ്യർ. മാ ജാനകി രാഗം കാംബോജി, ആദിതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഇസ് മാ ജാനകി ഇൻ ദ രാഗ കാംബോജി, സെറ്റു ആദിതാള, കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

അവസാനമായി പുരന്ദരദാസർ കൃതി രാഗം ചെഞ്ചുരുട്ടി ആദിതാളം. ദ ലാസ്റ്റ് കോമ്പോസിഷൻ ഓഫ് ദിസ് കൺസേർട്ട് ഈസ് കമ്പോസ്ഡ് ബൈ പുരന്ദരദാസ. ഇന്ദ രാഗ ചെഞ്ചുരുട്ടി സെറ്റ് ടു ആദിതാള.

അരിയക്കുടി രാമാനുജയ്യങ്കാരുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. കൂടെ പാടിയത് മധുരൈ കൃഷ്ണൻ, ടി എൻ കൃഷ്ണൻ വയലിൻ, പാലക്കാട് ടി എസ് മണിയയ്യർ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ അരിയക്കുടി രാമാനുജ അയ്യങ്കാർ. ഹി വാസ് അക്കമ്പനീഡ് ബൈ മധുരൈ കൃഷ്ണൻ ആൻഡ് ഓൺ വയലിൻ ബൈ ടി എൻ കൃഷ്ണൻ ആൻഡ് ഓൺ മൃദംഗം ബൈ പാലക്കാട് ടി എസ് മണിയയ്യർ. രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was the contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.